0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ആവണീശ്വരം SR വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ മാവേലിക്കര RV രാജേഷ് മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ആദ്യം ശ്രീരാഗത്തിലുള്ള ആദ്യ താളവർണം കേൾക്കാം, ഗർഭപുരി വാസർ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical violin recital by Shri Avaneeswaram SR Vinu. He is accompanied on the mridangam by Shri Mavelikkara RV Rajesh and on the ganjira by Shri Kadanad ji Anandakrishnan. He begins his Carnatic classical violin recital with a varnam of Garbhapuri Vasar in the rag Shri set to Aditaal.

0: അടുത്തതായി ബിന്ദുമാലിനി രാഗത്തിൽ എന്തമുദ്ദോ എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical violin recital, he will now present a composition of Saint Thyagaraja, Endamuddo. In the rag, Bindumalini set to Aditaal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആവണീശ്വരം SR വിനു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. ശ്രീ മാവേലിക്കര RV രാജേഷ് മൃദംഗം, ശ്രീ കടനാട് G അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഇനി സരസാംഗി രാഗത്തിൽ നീ കേലദയറാദു എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം രാമസ്വാമി ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by Shri Avaneeshwaram SR Vinu. He is accompanied on the mridangam by Shri Mavilikara RV Rajesh and on the ganjira by Shri Kadanad Ji Anandakrishnan. Next is a composition of Ramaswamy Shivan

0: അവസാനമായി നാടകപ്രിയ രാഗത്തിൽ ഗീതവാദ്യ നടന എന്ന കൃതി കേൾക്കാം. ആദിതാളം തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ചത്.
1: ശ്രീ ആവണീശ്വരം എസ് ആർ വിനു കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കരയ്യർ. ഗീതവാദ്യ നടന ഇൻ ദ രാഗ് നാടകപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ആവണീശ്വരം എസ് ആർ വിനു അവതരിപ്പിച്ച വയലിൻ കച്ചേരി. ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം, രാഗം 24/7 DTH, ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ ശ്രീ ആവണീശ്വരം എസ് ആർ വിനു. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഓൺ ദ ഗഞ്ചിറ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് മൃദംഗം, ശ്രീ പെരുക്കാവ് പി എൽ സുധീർ ഖടം. ആദ്യം ഗൗളരാഗത്തിൽ പ്രണമാമ്യഹം എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മൈസൂർ വാസുദേവാചാർ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH

0: ഇനി കാവ്യരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച വിഹരമാനസ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: Continuing his Carnatic classical flute recital, he will now present a composition of Maharaja Swadhi Thirunal, Vihara Manasa, in the rag Kapi, set to Mishra Chappathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് മൃദംഗം, ശ്രീ പെരുകാവ് പി എൽ സുധീർ ഖടം. ഇനി മോഹനം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മോഹനരാമ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Flute Recital by Shri P. Patmesh. He is accompanied on the violin by Shri Muttara B. N. Ravindran, on the mridangam by Shri K. B. Ganesh, and on the ghatam by Shri Perikau P. L. Sudhir. Next is a composition of Saint Thyagaraja, Mohana Rama. In the rag, മോഹനം സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം.
1: ശ്രീ പി പത്മേഷ് കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപക താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് മൃദംഗം, ശ്രീ പെരിക്കാവ് പി എൽ സുധീർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ശ്രീ പി പത്മേഷ്. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ പെരിക്കാവ് പി എൽ സുധീർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

ഇനി സ്മരജനക സ്വാതി തിരുനാൾ സാഹിത്യം ബെഹാഗ്രാഗം മിശ്ര ചാപ്പുതാളം. ലിസൺ നൗ ടു സ്മരജനക കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ് ബെഹാഗ് സെറ്റ് ടു മിശ്ര ചാപ്പുതാൾ.

ബി പാടുന്നു. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി നാരായണൻ ഘടം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിന്ദു ബി. ഷി ഈസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം. ആദ്യം ഗജാനനയുധം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി, രാഗം ചക്രവാകം ആദിതാളം. ബിന്ദു ബി ബിഗിൻസ് ഹെർ റിസൈറ്റൽ വിത്ത് ഗജാനനയുധം, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ, സെറ്റു ആദിതാളം ഇൻ ദ രാഗ ചക്രവാകം.

ഗാന മൊസഗരാദ, രാഗം പൂർവി കല്യാണി, രൂപകതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ ത്യാഗരാജ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റു രൂപകതാളം. ജ്ഞാന മൊസഗരാദ.

അടുത്തത് ദേശ് രാഗത്തിൽ ഭജൻ, പുരന്ദരദാസർ കൃതി, ആദിതാളം. നെക്സ്റ്റ് ഈസ് എ ഭജൻ ഇൻ ദേശ് രാഗ കമ്പോസ്ഡ് ബൈ പുരന്ദരദാസർ സെറ്റു ആദിതാളം.

ബിന്ദു ബിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിന്ദു ബി. ഷീ ഇസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം. അടുത്തത് നാട്ടക്കുറിഞ്ചിരാഗത്തിൽ മാമവ സദാവരൽ, രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. ഷി കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ സെറ്റു രൂപകതാളം ഇൻ രാഗ നാട്ടുറിഞ്ചി. മാമവ സദാവരദേ.

ഇനി സരസിജനാഭമുരാരെ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം തോടി, മിശ്ര ചാപ്പത്താളം. നെക്സ്റ്റ് ഈസ് സരസിജനാഭമുരാരെ ഇൻ രാഗ തോടി സെറ്റു മിശ്ര ചാപ്പത്താളം, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

അടുത്തത് വൃന്ദാവന സാരംഗരാഗത്തിൽ തില്ലാന. ആദിതാളം ഡോക്ടർ ബാലമുരളീകൃഷ്ണ കൃതി. നെക്സ്റ്റ് ഈസ് തില്ലാന ഇൻ രാഗ വൃന്ദാവന സാരംഗ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഡോക്ടർ ബാലമുരളീകൃഷ്ണ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ബിന്ദു ബിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ബിന്ദു ബി. ഷി വാസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, A Time Indian Music.